ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ കൃത്യം 7 മണിയായപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ മിറയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചോദ്യം ചോദിക്കട്ടെ, പഠിക്കാൻ മാത്രം മടിയുള്ളവരാണോ നിങ്ങൾ? പരീക്ഷയുടെ തലേ ദിവസം മാത്രം ടെക്സ്റ്റ് ബുക്കിനോട് ആത്മബന്ധം തോന്നുന്നവർ ഇവിടെ ഉണ്ടോ? പക്ഷേ തമാശ മാറ്റി വെച്ചാൽ ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കേട്ടോ. ഒരാൾക്ക് ഡോക്ടറാവണം, മറ്റൊരാൾക്ക് സിനിമയിലെത്തണം, വേറൊരാൾക്ക് ലോകമറിയുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആവണം, ചിലർക്ക് ഇപ്പോഴും തങ്ങൾ എന്താവണമെന്ന് പോലും അറിയില്ല. അതിലും തെറ്റില്ല കേട്ടോ, കാരണം സ്റ്റുഡൻറ് ലൈഫ് എന്നത് വെറുതെ മാർക്ക് വാങ്ങാനായിട്ടുള്ള ഒരു കാലമല്ല, നമ്മളെ തന്നെ കണ്ടെത്താനായിട്ടുള്ള കാലം കൂടിയാണ്. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 15. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 15 ഈ ദിനം ആചരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതാക്കരുത് കേട്ടോ. മാർക്ക് കുറഞ്ഞാലും നിങ്ങളുടെ കഴിവുകൾക്ക് വില കുറയുന്നില്ല കേട്ടോ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുട്ടിയോട് ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണോ, അല്ലെങ്കിൽ നേരെ എത്ര മാർക്ക് കിട്ടും എന്നാണോ? ചില വീടുകളിൽ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ കുട്ടിയുടെ ഭാവി വരെ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഓർക്കണം കേട്ടോ, മാർക്ക് നിങ്ങളുടെ പഠനത്തിലെ ഒരു അളവുകോലാണ്. നിങ്ങളുടെ ബുദ്ധിയുടെയും വ്യക്തിത്വത്തിൻ്റെയും മുഴുവൻ അളവുകോലല്ല കേട്ടോ. ഒരാൾക്ക് മാത്സ് എളുപ്പമായിരിക്കും, മറ്റൊരാൾക്ക് സംഗീതം. ഒരാൾക്ക് വേദിയിൽ സംസാരിക്കാൻ കഴിവുണ്ടാവും, മറ്റൊരാൾക്ക് മികച്ചൊരു ആശയം കണ്ടെത്താൻ കഴിയും. ഓരോരുത്തരുടെ കഴിവുകൾ വ്യത്യാസമാണ്. വിദ്യാർത്ഥികളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് പകരം ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്ന് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കൂ. വേൾഡ് സ്റ്റുഡൻസ് ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മാത്രമല്ല, പഠിക്കുന്ന ഓരോ വ്യക്തിയുടെയും സ്വപ്നങ്ങൾക്കും കഴിവുകൾക്കും നൽകേണ്ട വില കൂടിയാണ് കേട്ടോ. കാരണം വിജയത്തിന് ഒരേ ഒരു വഴിയല്ല ഉള്ളത്, നിങ്ങളുടെ വഴി കണ്ടെത്തുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ, മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ഹൂസ് ബർത്ത് ആനിവേഴ്സറി ഈസ് കമോമറേറ്റഡ് ആസ് വേൾഡ് സ്റ്റുഡൻസ് ഡേ? ഐ റിപ്പീറ്റ്, ഹൂസ് ബർത്ത് ആനിവേഴ്സറി ഈസ് കമോമറേറ്റഡ് ആസ് വേൾഡ് സ്റ്റുഡൻസ് ഡേ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു SMS ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരങ്ങൾ അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. അതൊക്കെ ഒന്ന് കേട്ടിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. നക്ഷത്രയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നക്ഷത്രയുടെ കുഞ്ഞനീത്തിക്കുട്ടിയായിട്ടുള്ള പീലിമോളുടെ ബർത്ത്ഡേ ആണ്. സോ പീലിമോൾ വിഷു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നക്ഷത്രയ്ക്കും പീലിമോൾക്കും എല്ലാവിധ ആശംസകളും ഞാൻ ഒന്നും കൂടെ നേരുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ പീലിമോളെ വിഷ് വെരി വെരി വെരി വെരി അടിപൊളി ബോംബ്ലാസ്റ്റിക് ബർത്ത്ഡേ വിഷസ്. അപ്പോൾ പീലിമോൾക്ക് വേണ്ടി തന്നെ ആ പാട്ടുകളൊക്കെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേം വീറാണ്.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്. ഒരു

ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? എന്തായാലും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയല്ലേ. വണ്ടി സ്റ്റാർട്ട് ചെയ്തോ? ഹെൽമെറ്റ് എടുത്തോ? ലൈസൻസ് കയ്യിലുണ്ടോ? എങ്കിൽ മാത്രം പോരാട്ടോ, റോഡിലെ നിയമവും പാലിക്കണം കേട്ടോ. ഇന്നത്തെ പ്രധാന വാർത്ത ഇത് തന്നെയാണ്. റോഡ് നിയമങ്ങൾ ലംഘിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് വരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന നടപടികൾ. റോഡ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്പേസ് അല്ല കേട്ടോ. അവിടെ വണ്ടി ഓടിക്കുന്ന ഓരോരുത്തർക്കും വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ബൈക്കുകാരനും കാറുകാരനും ബസ്സുകാരനും കാൽനട യാത്രക്കാരനും ഒരുപോലെ സുരക്ഷിതരായിരിക്കണം. ഒരു ചെറിയ നിയമലംഘനം ചിലപ്പോൾ ഒരു വലിയ അപകടത്തിലേക്ക് വഴി തുറന്നേക്കാം. അതുകൊണ്ട് റോഡിൽ ഹീറോയിസം കാണിക്കേണ്ടത് സ്പീഡ് കൂട്ടിയല്ല, സേഫായി വണ്ടി ഓടിച്ചാണ് കേട്ടോ. ഒന്ന് ഓർക്കണേ, ലൈസൻസ് കിട്ടുന്നത് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള അനുമതിയാണ്. റോഡിൽ എന്തും ചെയ്യാനായിട്ടുള്ള പെർമിഷൻ അല്ല. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടൂ, ഹെൽമെറ്റ് ധരിക്കൂ, നിയമം പാലിക്കൂ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സിഗ്നൽ പച്ചയായാൽ മാത്രം പോരാ, നമ്മുടെ ബുദ്ധിയും ഗ്രീൻ സിഗ്നൽ കാണിക്കണ്ടേ? റോഡിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ വല്ലാത്ത തിരക്കാണ്, മുന്നിലുള്ള വണ്ടിയെ ഓവർടേക്ക് ചെയ്യണം, സ്പീഡ് കൂട്ടണം, എല്ലാവരെയും പിന്നിലാക്കണം, എന്താണിത്, മത്സരമാണോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലക്ഷ്യം ഓഫീസിലെത്തുക എന്നതായിരിക്കില്ലേ? റോഡിൽ ചാമ്പ്യനാകുക എന്നതല്ലോ? റോഡ് നിയമലംഘനങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് ലൈസൻസ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഗൗരവമായി കാണേണ്ട കാര്യം തന്നെ ആട്ടോ. സ്പീഡ് ലിമിറ്റ് പാലിക്കുക, സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുക, ട്രാഫിക് സിഗ്നലുകൾ അനുസരിക്കുക. ഓർക്കണം, ഒരു മിനിറ്റ് നേരത്തെ എത്തുന്നതിനേക്കാൾ പ്രധാനമാണ് സുരക്ഷിതമായി എത്തുക. വണ്ടിയുടെ ആക്സിലേറ്റർ കാലുകൊണ്ട് നിയന്ത്രിക്കാം, പക്ഷേ നമ്മുടെ ആവേശം നിയന്ത്രിക്കേണ്ടത് ബുദ്ധി കൊണ്ടാണ്. അപ്പോൾ റോഡിൽ റേസ് വേണ്ട, സേഫ് ഡ്രൈവിംഗ് മാത്രം മതി. വണ്ടി പറക്കേണ്ടത് സ്വപ്നങ്ങളിലാണ്, റോഡിലല്ലാട്ടോ. സ്റ്റേ ട്യൂൺ, ഇത് ബൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് കേട്ടോ, ലോകം മുഴുവൻ അതിനുള്ളിലുണ്ട്. പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ആ ലോകത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുന്നിലുള്ള റോഡാണ്. ഒരു മെസ്സേജ് വന്നു, ഒന്ന് നോക്കിയാലോ, ഒരു കോൾ വന്നു, ഒന്ന് അറ്റൻഡ് ചെയ്താലോ, ആ ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് പോലും വലിയ അപകടത്തിന് കാരണമായേക്കാട്ടോ. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ ശക്തമാകുന്നതിനെ തുടർന്നുള്ള വാർത്തയും ഇതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത്. അത്യാവശ്യമുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് വാഹനം നിർത്തിയ ശേഷം മാത്രം ഫോൺ കൈകാര്യം ചെയ്യുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് മിസ്സായാൽ പിന്നെയും കാണാം. പക്ഷെ റോഡിൽ സംഭവിക്കുന്ന ഒരു അപകടത്തിന്റെ പ്രത്യാഘാതങ്ങൾ അത്ര എളുപ്പത്തിൽ തീരാവുന്നതല്ല. അപ്പോൾ ഇന്നത്തെ പഞ്ച് ഡയലോഗ് ഇതാണ്: ഡ്രൈവിംഗിൽ ഫുൾ കോൺസെൻട്രേഷൻ, മൊബൈലിന് ഫുൾ റെസ്റ്റ്. സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ, വീട്ടിലുള്ളവർ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എൻ്റെ ബൈക്ക് റൈഡേഴ്സ് ഹെൽമെറ്റ് എടുത്തോ, അതോ ബൈക്കിൻ്റെ കണ്ണാടിയിൽ മുടി സ്റ്റൈൽ ചെയ്ത് ഇറങ്ങിയതാണോ? യെസ്, സ്റ്റൈൽ വേണം, സമ്മതിച്ചു. പക്ഷേ ആ സ്റ്റൈലിനൊപ്പം ഹെൽമെറ്റും വേണം കേട്ടോ. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നിയമപ്രകാരമുള്ള ഹെൽമെറ്റ് ധരിക്കുക, അത് ശരിയായി ഉറപ്പിക്കുകയും ചെയ്യണം കേട്ടോ. കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം. ചിലർ പറയുന്നത് കേൾക്കാം, അടുത്ത ജംഗ്ഷൻ വരെ ഉള്ളല്ലോ ഹെൽമെറ്റ് എന്തിനാ? അപകടം വരുമ്പോൾ അത് അടുത്ത ജംഗ്ഷൻ നോക്കിയല്ല കേട്ടോ വരുന്നത്. റോഡ് നിയമലംഘനങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് ലൈസൻസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വാർത്തയിൽ ചർച്ചയാകുമ്പോൾ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസും വീണ്ടും നമുക്ക് ഓർമ്മിക്കാം. പിഴ ഒഴിവാക്കാനല്ല നിയമം പാലിക്കേണ്ടത്, സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കാനാണ്. അപ്പോൾ ബൈക്കിന്റെ കീ എടുക്കുന്നതിന് മുൻപ് ഒരു ചെക്ക് ലിസ്റ്റ്: ഹെൽമെറ്റ്, ലൈസൻസ്, വാഹന രേഖകൾ, സുരക്ഷിത യാത്ര. ഹെൽമെറ്റ് തലയിൽ ഉണ്ടെങ്കിൽ മതി എന്നല്ല, ബുദ്ധിയും തലയിൽ വേണം. സേഫ് റൈഡ്, സ്മാർട്ട് റൈഡ്, അതാണ് നമ്മുടെ സ്റ്റൈൽ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ നേരാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പിഴയടയ്ക്കുമ്പോൾ മാത്രമാണോ ട്രാഫിക് നിയമങ്ങൾ ഓർമ്മ വരുന്നത്? അതിനു മുൻപേ ഓർത്താൽ പൈസയും ലാഭം ടെൻഷനും കുറയില്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം അനാവശ്യ പിഴകൾക്കായി ചിലവാക്കണോ അതോ വീട്ടിലെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കണോ? റോഡ് നിയമലംഘനങ്ങൾ നടത്തുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധ നേടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കുക, സിഗ്നൽ ലംഘിക്കരുത്, അമിത വേഗം ഒഴിവാക്കുക, മദ്യപിച്ച ശേഷം വാഹനം ഓടിക്കരുത് കേട്ടോ. വാഹനം ഓടിക്കാനായിട്ടുള്ള സാധുവായ ലൈസൻസും ആവശ്യമായ രേഖകളും ഉറപ്പാക്കുക. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പോലീസിനെ പേടിച്ചിട്ടല്ല, നമ്മുടെ സുരക്ഷയെ ബഹുമാനിച്ചിട്ടാണ്. നമുക്ക് റോഡിൽ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങാം. ഹോൺ കുറയ്ക്കാം, ക്ഷമ കൂട്ടാം, അപകടങ്ങൾ കുറയ്ക്കാം. കാരണം നല്ലൊരു ഡ്രൈവർ എന്നത് വണ്ടി നന്നായി ഓടിക്കുന്ന ഒരാൾ മാത്രമല്ല, മറ്റുള്ളവരുടെ സുരക്ഷയും കരുതുന്ന ഒരാളാണ്. അപ്പോൾ റോഡിൽ സ്മാർട്ടാവാം, നിയമം പാലിക്കാം, സുരക്ഷിതമായി വീട്ടിലെത്തി. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷെ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്നൊരു ചലഞ്ച് പ്രഖ്യാപിക്കുകയാണ് കേട്ടോ നമ്മൾ. പേര് സേഫ് ഡ്രൈവ് ചലഞ്ച്. ചലഞ്ച് വളരെ സിമ്പിളാണ്. ഇന്ന് വണ്ടി ഓടിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉറപ്പാക്കാം. ഒന്ന്, ഹെൽമെറ്റ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് യാത്രക്കനുസരിച്ച് സുരക്ഷ ഉറപ്പാക്കുക. രണ്ട്, സ്പീഡ് ലിമിറ്റും ട്രാഫിക് സിഗ്നലും കൃത്യമായി പാലിക്കുക. മൂന്ന്, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈലിനോട് ബൈ ബൈ പറയുക. ഇത്രയും ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ മാത്രമല്ല റോഡിലുള്ള മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കാൻ സഹായിക്കും കേട്ടോ. റോഡ് നിയമ ലംഘനങ്ങൾക്കെതിരെ ലൈസൻസ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വാർത്തയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഓരോ ഡ്രൈവറും ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർക്കണം, ലൈസൻസ് ഒരു കാർഡാണ്, ഉത്തരവാദിത്തമാണ് ഒരു ഡ്രൈവറുടെ യഥാർത്ഥ ഐഡന്റിറ്റി. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൽ നിങ്ങൾക്കും പങ്കാളിയാകാം കേട്ടോ. കൂട്ടുകാരോടും വീട്ടുകാരോടും പറയാം, റോഡിൽ നിയമം പാലിക്കാം, അപകടങ്ങൾ ഒഴിവാക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് സുരക്ഷയ്ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുക്കൂ. സ്നേഹത്തോടെ സുരക്ഷയോടെ നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9653414548921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂട് ആൻഡ് മറ്റാരും എല്ലാം മോർണിംഗ് വിലയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ചോദ്യം ഇതാണ്, whose birth anniversary is commemorated as World Students Day. I repeat, whose birth anniversary is commemorated as World Students Day എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS question. അപ്പോൾ ഇനി ഇപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. ക്ലാസ്സിൽ എല്ലാവർക്കും നിങ്ങളോട് ഒരു ലൈക്കിംഗ് ഒക്കെ ഉണ്ടാവണമെന്നില്ല കേട്ടോ. എല്ലാ പരീക്ഷയിലും നിങ്ങൾക്ക് ഒന്നാമതെത്താനും കഴിയണമെന്ന് വരില്ല. എല്ലാ പരീക്ഷയിലും നിങ്ങൾക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞെന്നും വരില്ല. ചില ദിവസങ്ങളിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാവും, ചില ദിവസങ്ങളിൽ എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് പോലും തോന്നിയേക്കാട്ടോ. പക്ഷേ ഒരു മോശം ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കഥയല്ല. തെറ്റുകൾ സംഭവിക്കാം, പരാജയങ്ങൾ ഉണ്ടാവാം, ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സമയമെടുക്കാം. അതുകൊണ്ട് യാത്ര അവസാനിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന ഓരോ പുതിയ കാര്യവും ചോദിക്കുന്ന ഓരോ ചോദ്യവും വീണ്ടും ശ്രമിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളെ വളർത്താട്ടോ. വിദ്യാഭ്യാസം എന്നത് പരീക്ഷയ്ക്ക് ഉത്തരമെഴുതാൻ പഠിക്കുന്നത് മാത്രമല്ല, ജീവിതത്തിൽ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും പഠിക്കുന്നതാണ്. ഈ വേൾഡ് സ്റ്റുഡൻസ് ഡേയിൽ വിദ്യാർത്ഥികളോട് മാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരോടും മാതാപിതാക്കളോടും ഒരു ബിഗ് സല്യൂട്ട്. സ്വപ്നം കാണൂ, പഠിക്കൂ, വീണാൽ എഴുന്നേൽക്കൂ. നിങ്ങളുടെ കഥ ഇനിയും ഒരുപാട് മനോഹരമാക്കാനുണ്ട്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ടാറ്റാ ബൈ ബൈ, സി യു, ലവ് യു ഓൾ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്

0: CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: തെരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: Hey, hello, good afternoon, my beautiful listeners. Welcome to my radio 90FM, Kitaranya Kottugoodan. ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർജയ് ധീരജ ജാനകി ഇതവിടെ എത്തിയിട്ടുണ്ട്.
1: നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരു കാര്യം മാത്രമായിരിക്കും നമുക്ക് വേണ്ടത്. അത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ലൈഫ് ശരിയാക്കൂ എന്ന് നമ്മൾ വിശ്വസിക്കും. അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കും. പക്ഷേ അത് നടക്കാതെ വരുമ്പോഴോ നമ്മൾ ആകെ തളർന്നു പോകുമല്ലേ. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതല്ലാതെ മറ്റൊരു വഴിയും ഇല്ലല്ലോ. ഇവിടെ നിന്നും അറിയൽ എൻ്റെ ലൈഫിൽ പിന്നെ എന്താണ് ബാക്കിയുള്ളത് എന്നൊക്കെ നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ മനസ്സിൽ വന്ന് നിറയില്ലേ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ണ്ടോ? ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബന്ധം, ഒരു സ്വപ്നം, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാകുമ്പോൾ അതല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാതെ വരുന്നൊരവസ്ഥ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടത് ഒരു പ്രത്യേക കാര്യമായിരിക്കാം, എന്നാൽ അത് നേടാനുള്ള വഴി ഒന്ന് മാത്രമായിരിക്കണം എന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷ വെച്ച ഒരവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കാതായിട്ട് തുടങ്ങല്ലേ. നമ്മുടെ മുന്നിലുള്ള മറ്റവസരങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയേക്കാം. കാരണം നമ്മുടെ മനസ്സ് ആഗ്രഹിച്ച അതേ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കും. അത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ ചില സമയത്ത് അത് നമ്മൾക്ക് പ്രശ്നമായിട്ട് വരും. അതെങ്ങനെയൊക്കെയാന്നല്ലേ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അതിന് പോസിറ്റീവ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഉണ്ടാവും. അപ്പം എന്തായാലും നമ്മൾ ഒരു സൈഡിനെ കുറിച്ച് പറഞ്ഞു, മറു സൈഡിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ നമ്മുടെ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി.
1: അതെ, ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യം നടക്കാതെ വരുമ്പോ അതിന്റെ വിഷമത്തിൽ നമ്മൾ എത്രയോ സമയം ചെലവഴിക്കാറുണ്ടല്ലേ.
0: എന്നാ അതേ സമയം മറ്റു സാധ്യതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
1: അതായത് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ജോലി അന്വേഷിക്കാം, ഒരു അവസരം നഷ്ടപ്പെട്ടാലും പുതിയൊരു കഴിവ് പഠിക്കുക, അതുപോലെ ഒരു വഴി നമുക്ക് ചേരുന്നില്ലെങ്കിലും മറ്റൊരു വഴി പരീക്ഷിച്ചു നോക്കാം. പക്ഷേ ഇതിനൊക്കെ നമ്മൾ തയ്യാറാണെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്ത മാറ്റണം. എന്താന്നല്ലേ, ഇതൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന ഒരു ചിന്ത. നമ്മൾ ആഗ്രഹിച്ച കാര്യം ഉപേക്ഷിക്കണം എന്നല്ല, അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ മറ്റു സാധ്യതകളെ കുറിച്ചും ഒരു അവസരം കൊടുക്കണം എന്നാണ് പറഞ്ഞു വന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പരിഹാരം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും, പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലല്ല വരുന്നത് എന്നതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമല്ലേ. അതുകൊണ്ട് ഇനി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കാതെ വരുമ്പോ സ്വയം ഒന്ന് ചോദിച്ചു നോക്കാട്ടോ, ഇതല്ലാതെ വേറൊരു വഴിയുണ്ടോ? എനിക്ക് മുന്നിലുള്ള അവസരം ഞാൻ ശ്രദ്ധിക്കാതെ പോകുന്നതാണോ? അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചൊരു വഴി അടഞ്ഞത് കൊണ്ട് മാത്രം ലൈഫിലെ എല്ലാ വഴികളും അടയുന്നില്ലല്ലേ. ചിലപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടത് പുതിയൊരു അവസരം മാത്രമല്ല, ആ അവസരത്തെ തിരിച്ചറിയാനുള്ളൊരു തുറന്ന മനസ്സുകൂടിയാണ്. എന്തായാലും അതിനെയൊക്കെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് കൂളാകാനായിട്ട് ബ്യൂട്ടിഫുൾ അല്ല അടിപൊളി ഗാനങ്ങൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആർജെ ധീരജാജാനഗി. യെസ്, അങ്ങനെ ആ ഒരു സമയം ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സമ്മാനത്തിനായിട്ടുള്ള ആ ഒരു സമയം. സോ ഒട്ടും സമയം കളയാതെ എന്താണ് ആ എസ് എം എസ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം അല്ലേ. ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെ ബർത്ത് ആനിവേഴ്സറിക്കാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? ആരുടെ ബർത്ത് ആനിവേഴ്സറിയാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? സോ ആർഡി ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ പറയാം, 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ആർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി.
1: കോളേജ് കാലം എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ഓർമ്മകളില്ലേ? ഫ്രണ്ട്സിനൊത്തുള്ള തമാശകള്, അതുപോലെ തന്നെ ക്യാമ്പസിലെ ആഘോഷങ്ങള്, ഒരുമിച്ചുള്ള യാത്രകള്, പിന്നെ ആരും അറിയാതെ ഫ്രണ്ട്സിനിടയിൽ മുട്ടിടുന്ന പ്രണയവും, ഇതൊക്കെ സിനിമയിൽ കണ്ടാൽ എങ്ങനെയുണ്ടാകും? അത്തരം ഒരു ക്യാമ്പസ് ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പുതിയൊരു മലയാള സിനിമ കൂടി എത്താണ്. പേര് പ്രേപാറ്റ. കോളേജ് NSS ക്യാമ്പസിലെ പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന ഈ ചിത്രം ഒരു യൂത്ത് റൊമാൻറ്റിക് എന്റർടൈനർ ആണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ എത്തുന്ന ക്യാമ്പസ് പ്രണയ ചിത്രം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. അതുപോലെ തന്നെ ഇനി ആരാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ എന്ന് കൂടി അറിയണ്ടേ? മഞ്ജു ചേച്ചി നായികയായ ഐഷ സുരാജേട്ടൻ പ്രധാന വേഷത്തിലെത്തിയ ED എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പ്രേംപാറ്റ. അതുപോലെ തന്നെ യുവതാരങ്ങൾക്കൊപ്പം സൈജു കുറുപ്പ്, അനിൽശ്രീ, രാജേഷ് മാധവൻ, സിദ്ദിഖ്, അങ്ങനെ പരിചിതമായിട്ടുള്ള താരങ്ങൾ കൂടി ഈ ഒരു ചിത്രത്തിലുണ്ട്. കൂടാതെ 40 പുതുമുഖങ്ങളും ഈ സിനിമയുടെ ഭാഗമാകുന്നു എന്നതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ഇത്രയധികം പുതിയ മുഖങ്ങളും പരിചയ സമ്പന്നരായ അഭിനേതാക്കളും ഒരുമിച്ചെത്തുമ്പോൾ ക്യാമ്പസിലെ സൗഹൃദങ്ങളും പ്രണയവും എങ്ങനെയായിരിക്കും എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? ഇപ്പോൾ കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മുൻപായി നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകി.
1: ഒരു സിനിമയുടെ പോസ്റ്റർ കാണുമ്പോ അതിൽ ഒരുപാട് താരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടാൽ ആദ്യം എന്തായിരിക്കും തോന്നുക? ഇത്രയും പേരുണ്ടല്ലോ, ഓരോരുത്തർക്കും കഥയിൽ എന്തായിരിക്കും പ്രാധാന്യം എന്നൊക്കെയല്ലേ? അങ്ങനൊരു കൗതുകം തോന്നിക്കുന്ന സിനിമ തന്നെയാണല്ലേ പ്രേം വാറ്റ. ഈ സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അതിന്റെ വലിയ താരനിര തന്നെയാണ്. യുവതലമുറയ്ക്ക് പരിചിതമായ സോഷ്യൽ മീഡിയ മുഖങ്ങളും മലയാള സിനിമയിലെ ശ്രദ്ധേയരായ അഭിനേതാക്കളും ഒരുമിച്ചെത്തുന്നതാണ് ഈ ഒരു സിനിമയിലെ പ്രത്യേകത. ആദ്യം ജോമോൻ ജോതിറിനെ കുറിച്ച് പറയാം. വാഴാറ്റ് ഉൾപ്പെടെയുള്ള സിനിമകളിലൂടെ യുവ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ ജോമോൻ ജോതിറാണ് പ്രേം വാറ്റിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ. പിന്നെ സാഫ് ബോയി, ജുനൈസ് വി പി, നയന എൽസ, ടിസ തോമസ് തുടങ്ങിയ യുവതാരങ്ങളും ചിത്രത്തിന്റെ ഭാഗമാണല്ലേ. മറുവശം നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ സൈജി കുറിപ്പ്, അനുശ്രീ, അതുപോലെ സിദ്ദിഖ്, അങ്ങനെ പരിചിതമായിട്ടുള്ള മുഖങ്ങളും ഈ ഒരു ചിത്രത്തിലുണ്ട്. ഇതിനെല്ലാം പുറമെ 40 പുതുമുഖങ്ങളാണ് ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ളത്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലേ, വെറും തലമുറയ്ക്കൊരു പ്രതീക്ഷ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടി എടുത്തെടുത്ത് പറയണം, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഒരുപാട് അഭിനേതാക്കൾ ഉണ്ടെന്നതിലുപരി വ്യത്യസ്ത തലമുറകളിൽപ്പെട്ട കലാകാരന്മാർ ഒരുമിച്ച് ഒരു കഥയുടെ ഭാഗമാകുന്നു എന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് കോളേജ് NSS ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുമ്പോൾ യുവതാരങ്ങളുടെ സാന്നിധ്യം ചിത്രത്തിൽ എങ്ങനെ ഒരു ഊർജ്ജം നൽകുമെന്നറിയാൻ പ്രേക്ഷകർക്കൊരു ആകാംക്ഷയുണ്ടാകും. അതുപോലെ സിനിമയുടെ കാസ്റ്റിംഗ് കോളിലൂടെ പുതുമുഖങ്ങളെ കണ്ടെത്തിയതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സിനിമയിൽ. അതായത് ഇതിനകം പ്രേക്ഷകർക്ക് പരിചിതമായ മുഖങ്ങൾക്കൊപ്പം പുതിയ അഭിനേതാക്കളെയും വലിയ സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ അതിനൊക്കെ മുൻപായി നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. പറഞ്ഞു വന്നത് പാട്ടുകൾക്കുള്ള സമയമായി. കേൾക്കാം.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി. പ്രേംപാറ്റ സിനിമയെ കുറിച്ച് പറയുമ്പോൾ പുസ്തകങ്ങളിലൂടെ വായനക്കാർക്ക് പരിചിതനായ നിതീഷ് കുമാർ ആണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഒരു കഥ എഴുതുന്നതും അത് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയാക്കി മാറ്റുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ. വായിക്കുമ്പോൾ നമ്മുടെ ഭാവനയിൽ തെളിയുന്ന ഒരു രംഗം സിനിമയാകുമ്പോൾ അഭിനേതാക്കളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരന്റെ ആശയങ്ങൾ വെള്ളിത്തിരയിൽ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കപ്പെടുക എന്നത് കൗതുകം തന്നെയാണല്ലേ. പക്ഷേ നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കി, ഒരേ കഥ കേൾക്കുന്ന രണ്ടു പേർക്ക് അതിനെക്കുറിച്ച് രണ്ട് വ്യത്യസ്ത ഭാവനകൾ ഉണ്ടാകും. അതുപോലെ സിനിമയുടെ കഥാകഥാപാത്രങ്ങളെ ഓരോ പ്രേക്ഷകരിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുമല്ലേ. ഒരു സിനിമയുടെ യഥാർത്ഥ മികവ് അതിന്റെ കഥ പ്രേക്ഷകരിലേക്ക് എങ്ങനെ എത്തുന്നു എന്നത് കൂടിയാണ്. പ്രേം പാറ്റയുടെ കാര്യത്തിൽ തിരക്കഥയും സംവിധാനവും സംഗീതവും എല്ലാം ചേർന്ന് എങ്ങനെ ഒരു സിനിമാനുഭവം ഒരുക്കുന്നു എന്നറിയാനായിട്ട് കാത്തിരിക്കണല്ലേ. കാരണം നവംബർ 27 അത് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ അത് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകി.
1: ഈ പ്രേം പാറ്റയുടെ മൂവി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോ ചില മൂവീസ് ആണ് എന്റെ മനസ്സിൽ പ്ലേ ആയത്. പ്രത്യേകിച്ച് സ്കൂള്, കോളേജ് കാലത്തെ പ്രണയം, സൗഹൃദം എന്നൊക്കെ പറയുമ്പോ അതൊക്കെ കാണുമ്പോ അറിയാതെ നമ്മളും ആ ഒരു പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകില്ലേ? നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു സിനിമ കാണുമ്പോ അതിലെ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫിലെ ചില ആളുകളെ ഓർമ്മ വരും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന ക്ലാസ് മുറിയും ഫ്രണ്ട്സും ഒക്കെ മനസ്സിലേക്ക് വരും. പ്ലസ് വൺ പ്ലസ് ടു കാലത്തൊക്കെ ഓർക്കുമ്പോ തന്നെ എന്തെല്ലാം ഓർമ്മകളാണല്ലേ. കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിരുന്ന നിമിഷങ്ങള്, ക്ലാസ്സിൽ നടന്ന തമാശകള്, ചെറിയ പിണക്കങ്ങള്, പരീക്ഷയുടെ ടെൻഷൻ ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ച ചില ഇഷ്ടങ്ങള്, അന്നത്തെ സമയത്ത് അതൊക്കെ വളരെ സാധാരണമായ കാര്യങ്ങളായിരിക്കും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ആ ചെറിയ നിമിഷങ്ങൾക്ക് പോലും വലിയ വിലയുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ ലൈഫും ക്യാമ്പസും പ്രണയമൊക്കെ കാണുമ്പോൾ, ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾക്ക് ഇത്രയും കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. സ്ക്രീനിൽ നടക്കുന്നത് മറ്റൊരാളുടെ കഥയാണെങ്കിലും അതിനിടയിൽ എവിടെയെങ്കിലും നമ്മുടെ സ്വന്തം ലൈഫ്, അതിൻ്റെ ഒരു ചെറിയ ഏടെങ്കിലും നമ്മൾക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തല്ലേ. ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കും, ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ വിഷമിക്കും. പക്ഷേ സിനിമ കഴിഞ്ഞാലും മനസ്സിൽ നിൽക്കുന്നത് ആ കഥ മാത്രമല്ല, അതിനൊപ്പം ഓർത്തെടുക്കുന്ന നമ്മുടെ സ്വന്തം ഓർമ്മകൾ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സിനിമ വന്ന് കാണില്ലേ, അത് ഏത് മൂവിയാണ്, എന്തുകൊണ്ടാണ് ആ ഒരു മൂവി അത്രയും സ്പെഷ്യൽ ആയത്, അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ ഒന്നും കൂടി ഒന്ന് പുതുക്കാനായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾ കൂടി ഇടയിൽ ട്യൂൺ ചെയ്യാണ്. കേൾക്കൂ, യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി. ഈ സ്കൂൾ ലൈഫിനെ ഒക്കെ കുറിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത് ചില കാര്യങ്ങൾ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ഗോസിപ്സ് പറയുന്നതും അതുപോലെ തന്നെ ടീച്ചർമാർ വരുന്നതിന് മുൻപുള്ള ഒരു വഴക്ക്, പിന്നെ ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചൊരു ചെറിയ ഇഷ്ടം അതെല്ലാവർക്കും, അല്ല ഒന്ന് രണ്ട് ആൾക്കാർക്കും ഒക്കെ ഉണ്ടാകും പറയാനായിട്ട്. പക്ഷെ സത്യം പറയാലോ, നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? ക്ലാസ്സിലൊരു പ്രത്യേക ആളെ കാണാൻ വേണ്ടി മാത്രം നേരത്തെ എത്താം, ആൾ നമ്മുടെ അടുത്ത് കൂടി പോകും വെറുതെ ഒന്ന് നോക്കുക, നമ്മളോടൊരു വാക്ക് സംസാരിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷിക്കുക, അന്നൊക്കെ അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു അല്ലേ? ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെയുള്ള സിനിമകളാണ്. സ്കൂൾ കാലത്തെ ഇഷ്ടങ്ങളും കൂട്ടുകെട്ടുകളും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ സിനിമയിൽ കാണുമ്പോൾ നമ്മുടെ സ്വന്തം ലൈഫിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മയിൽ വരാം. പക്ഷേ അന്നത്തെ ഇഷ്ടങ്ങളൊക്കെ പലപ്പോഴും മനസ്സിൽ തന്നെ ഒതുങ്ങിപ്പോയിട്ടുണ്ടാകാം. ചിലരോട് പറയാൻ പേടി, ചിലരോട് പറയാൻ അവസരം കിട്ടിയില്ല, പിന്നീട് സ്കൂൾ മാറി, ഫ്രണ്ട്സ് വഴക്കായി, അങ്ങനെ ആ ചെറിയ ഇഷ്ടങ്ങളും പതിയെ ഓർമ്മകളുടെ ഭാഗമായി. ഇന്നിപ്പോൾ ആ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചിരി വരുന്നില്ലേ? അന്ന് വലിയ പ്രശ്നമായി തോന്നിയ പല കാര്യങ്ങളും ഇന്ന് ഓർക്കുമ്പോൾ എത്ര നിസ്സാരമായിരുന്നു എന്ന് തോന്നുന്നല്ലേ? ഇതൊക്കെ പറയുമ്പോൾ പലർക്കും റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. എന്തായാലും ആ പ്രായത്തിലെ ഇഷ്ടങ്ങളും സൗഹൃദങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ അത്തരം സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തേക്ക് വീണ്ടും പോകുന്നത്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഓർമ്മകൾ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകി.
1: ഒരു കാര്യം ചോദിക്കട്ടെ, സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ക്ലാസ്സിലെ ഏറ്റവും വലിയ കുസൃതിക്കാരൻ ആരായിരുന്നു? നിങ്ങൾ തന്നെയായിരുന്നോ അതോ നിങ്ങളുടെ അടുത്തിരുന്ന ഫ്രണ്ടായിരുന്നോ? എല്ലാ ക്ലാസ്സിലും കാണില്ലേ, ടീച്ചർ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ എന്തോ തമാശ നടക്കും, അത് കേട്ട് ശരി വരും. പക്ഷെ ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിലിരിക്കും, മസിലും വെറുപ്പിച്ച്. ചിലപ്പോൾ ഒന്നും ചെയ്യാത്ത ആളായിരിക്കും അവസാനം വഴക്ക് കേൾക്കുന്നത്. ഇനി ക്ലാസ്സിലെ ഫ്രണ്ട് ഇല്ലാത്ത ദിവസമാണെങ്കിലോ ആ ദിവസം എന്തോ ഒരു കുറവ് പോലെ തോന്നുകയും ചെയ്യല്ലേ. എനിക്ക് തോന്നുന്നത് സ്കൂൾ ലൈഫിലെ ഏറ്റവും വലിയ ഭംഗി ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അന്ന് നമ്മള് വലിയ സംഭവങ്ങളൊന്നും ആലോചിച്ചിരുന്നില്ല, ഇടവേളയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ആരുടെയെങ്കിലും ബോക്സിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കും, പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് സംശയങ്ങൾ ചോദിക്കും, ഇതൊക്കെയായിരുന്നല്ലോ നമ്മുടെ സന്തോഷങ്ങള്. ഇതൊക്കെ പറഞ്ഞപ്പോ മങ്കിപ്പൻ സിനിമയാണ് ഓർമ്മയിൽ വന്നത്. അതായത് ടീച്ചർ ക്ലാസ്സിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ബോർഡിൽ പേരെഴുതാൻ നിൽക്കുന്ന ആ ഒരു രംഗമൊക്കെയാണ്. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും അല്ലേ. നമ്മൾ കുറച്ചങ്ങോട്ട് വലുതാകുമ്പോഴാണ് പിന്നീട് അങ്ങോട്ട് നമ്മളുടെ ഒരു കുട്ടിക്കാലേ ആലോചിക്കുമ്പോൾ ഇത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് നമ്മൾ ഒന്നുകൂടെ കൊതിച്ചു പോവാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക്. ഇല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? എന്നാലും എനിക്ക് അങ്ങനെ ഒന്നും കൂടി ഒന്ന് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാനും ചെറുതായിട്ടൊന്ന് ആശിക്കാറുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ചിലത് അങ്ങനെയാണ്, വൈകിയായിരിക്കും പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ടാകുക. എന്തായാലും ഈ ഒരു കഥകളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി.
1: സ്കൂൾ ലൈഫിലെ ഏറ്റവും വേഗത്തിൽ കടന്നുപോയത് ഏത് കാലമാണെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു കാലമായിരിക്കും. പഠിക്കുമ്പോൾ എപ്പോഴാണ് ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞ് കിട്ടുക എന്ന് ചിന്തിക്കും. പക്ഷേ അവസാന ദിവസം എത്തുമ്പോഴാണ് ഇത്രയും പെട്ടെന്ന് തീർന്നു പോയോ എന്ന് തോന്നാ. ഓർക്കുന്നുണ്ടോ അവസാന പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ആ ദിവസം? പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷം ഉണ്ടാകും, ഇനി ദിവസം സ്കൂളിൽ വരണ്ടല്ലോ എന്ന ആശ്വാസം കാണും. പക്ഷേ ഇനി പതിവ് പോലെ കാണാൻ കഴിയില്ലല്ലോ ഫ്രണ്ട്സിനെ എന്നൊക്കെ ഓർക്കുമ്പോൾ സങ്കടവും തോന്നുന്നല്ലേ. ഒരുമിച്ചിരുന്ന ബെഞ്ച്, ദിവസവും കാണുന്ന ക്ലാസ് മുറി, പരിചിതമായ ഇടനാഴികള്, അന്നൊന്നും അതിന് ഇത്രയും വില കൊടുത്തിരുന്നില്ല. എന്നാൽ അവിടെ നിന്നിറങ്ങിയപ്പോഴാണ് ആ ചെറിയ കാര്യങ്ങൾ പോലും പ്രിയപ്പെട്ടതായി മാറിയത് അല്ലേ. ഇന്നിതൊക്കെ പറയുമ്പോൾ ക്ലാസ്മേറ്റ്സ് സിനിമയിൽ ഒരു റീയൂണിയൻ പോലെ എല്ലാവരും കൂടി ഒന്നും കൂടി ഒന്ന് ഒത്തുകൂടാനായിട്ട് തോന്നുകയാണ്. ഒരുപക്ഷെ അന്ന് എന്നും കൂടി ഉണ്ടായിരുന്ന ഒരാളെ ഇപ്പോൾ വർഷങ്ങളായി കണ്ടിട്ടുണ്ടാകില്ല. ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ വീണ്ടും കാണുമ്പോൾ ആദ്യം എന്തായിരിക്കും ചോദിക്കുക? എടാ, നീ ആകെ മാറിപ്പോയല്ലോ എന്നൊക്കെയായിരിക്കില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ പഴയ തമാശകളും വിളിപ്പേരൊക്കെ തിരിച്ചെത്തും. അപ്പോഴാണ് ചില ബന്ധങ്ങള് കാലം കഴിഞ്ഞാലും മാറില്ലെന്ന് മനസ്സിലാകാം. നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ അവസാന ദിവസം ഓർമ്മയുണ്ടോ? അന്ന് കരഞ്ഞവരുണ്ടോ? അതോ എല്ലാവരോടും യാത്ര പറഞ്ഞ സന്തോഷത്തോടെയാണോ ഇറങ്ങിയത്? മറ്റേ പഞ്ചാബി ഹൗസില് മുതലാളി കരഞ്ഞു പോകുകയാണ് എന്ന് വിചാരിക്കും, പക്ഷെ ചിരിച്ചിട്ടായിരിക്കില്ല പോകുന്നുണ്ടാവുക. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഹാപ്പി ബി ഹാപ്പിയിലാണ്ട് അല്ലു അർജുനും ഇതുപോലെ പോകുന്നുണ്ട്. അതുപോലെ ആയിരുന്നോ നിങ്ങളുടെ ലാസ്റ്റ് ദിവസം നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്? ഏതായാലും ആ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ഒന്ന് പൊടി പൂരമാകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ യെസ്, അങ്ങനെ ദേ ആ ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി ഒരു ചോദ്യവുമായിട്ട് ഞാൻ അഗെയിൻ എത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിന്റെ കറിയാണ്. ഇന്നത്തെ എസ്മസ് ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെ ബർത്ത് ആനിവേഴ്സറിക്കാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? ആരുടെ ബർത്ത് ആനിവേഴ്സറിയാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? സോ ആരുടെ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ പറയാം, 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകി.
1: അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായ ഒരു കാലത്തെ കുറിച്ചായിരുന്നു അല്ലെ. സ്കൂൾ കാലം, കോളേജ് കാലം, അന്നത്തെ സൗഹൃദങ്ങള്, ചെറിയ ചെറിയ ഇഷ്ടങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇതൊക്കെ സംസാരിച്ചിരുന്നപ്പോ നിങ്ങളുടെ മനസ്സിലും ഒരുപാട് മുഖങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരുപക്ഷെ ഒരുപാട് കാലമായി സംസാരിക്കാത്തൊരു കൂട്ടുകാരനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്ന ആ ഒരു പഴയ സംഭവത്തെ കുറിച്ച്. ശരിക്കും പറഞ്ഞാല് ജീവിതത്തിലെ ചില കാലഘട്ടങ്ങൾ അങ്ങനെയാണ്. ആ സമയത്ത് നമ്മൾക്കതിന്റെ ഭംഗി പൂർണ്ണമായും തിരിച്ചറിയണമെന്നില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ വില മനസ്സിലാകുമല്ലേ. അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അടുത്തില്ലായിരിക്കാം. സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാകാം, നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടാകാം. എന്നാലും ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. സിനിമകളുടെയും ഏറ്റവും വലിയ ഭംഗിയും ഇതൊക്കെ തന്നെയാണല്ലേ. ചില കഥകൾ കാണുമ്പോൾ നമ്മൾ വെറും ഒരു പ്രേക്ഷകരായിരിക്കില്ല, നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ കൂടി കഥയ്ക്കൊപ്പം ചേർന്ന് വരും. അതുകൊണ്ടായിരിക്കും ചില സിനിമകൾ വീണ്ടും കാണുമ്പോൾ മടുപ്പ് തോന്നാത്തത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, പഴയകാലം മനോഹരമായിരുന്നു എന്ന് ഓർക്കുന്നതിനൊപ്പം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിലും പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാൻ മറക്കരുത്. ഇന്ന് നമ്മളോടൊപ്പം ചിരിക്കുന്ന ആളുകളും ഒരുമിച്ചിരുന്ന ചെറിയ നിമിഷങ്ങളെല്ലാം നാളെ ഓർത്തെടുക്കുമ്പോൾ അതും നല്ലൊരു ഓർമ്മകളാണ് അല്ലേ. അങ്ങനെ ഓർമ്മച്ചെപ്പൊക്കെ തുറന്നിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട്. സോ ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം കത്തി താഴെയിട്ട് ടറ്റ ബൈ ബൈ പറയാണ്. പക്ഷേ ഇതോടെ ഒന്നും തീരുന്നില്ല, ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ദിവസം കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ. എപ്പോഴും പറയും പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം.

0: പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: May the mantra of love cherish and perish your body and

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ജനക്ക് ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന ജന

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.